ആരാരന്തായി തന്നിക്കേണ്ട എനിക്ക് വരികെങ്കിൽ സലം ഡരി ബത്തു ഞാല് ബോസ് ഗിജോക് ചോളിനാരാണ് കേ